0: എവിറ്റ് ജീവമാണ് സത്വയാൻ സദരദേന ഗായന കർബീൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാന ദേവിയാൻ വാർസേട സിയലു കൗരവേ വേവായി കേന
1: സോദേശ്യതാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേന തുണ്വന സ്വർഗ്ഗേ സിയോൻ ഹി വാർസേഗേ സിംഹാസനേ ഇദിരിയേ സിടിന വെടി മഹല്ലൻ 24 ദേന സ്വകീയ കിരുളു ബിമദമ ദേവിയാൻ വാർസേദിരിയേ വെന്ദ വെടിപിൻ ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ

ശാന്തകുരുസേ അടയാളമേ അപസകുരംഗിൽ അപകലവാദേവ അപഗേദേവി സ്വാമിനി പിതാഗ് പുത്രയാഗ്.

0: അപവിശ്വാസകരൻ അഭിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യുതാനുസേക സ്വാമിനി ഉപവാസേ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുത കരമു. ഒബഹമേ സിറ്റമിൻ ഒബട സേവേ കറാന്നിട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമകേന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയ്ത സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൻ വന്നിട്ട് സലസ്സുനു മാനവ. ഉത്താനിയ ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്രുവാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലേ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത മാനവ അപ്പ സിയാലന്ത് ദയനുകം പാകല മാനവ. ഭാഗ്യവത് ദേമാതാവന കനിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക് എക് കാലയൻഹി ഒബഗേ കമത്തേ ടുക്കലശീലു ശുദ്ധവന്തയിന്ത് സമഗ അപ്പിതു സദാ ജീവനേട്ട് സഹഭാഗി വീമട്ട്.